ഹൃദയം പുണ്യം സർവശത്രുവിനാശനം ജയാവഹം ജപേ നിത്യം അക്ഷയം പരമം ശിവം സർവമംഗളമാംഗല്യം സർവപാപപ്രണാശനം ചിന്താശോകപ്രശമനമായുർവർദ്ധനമുത്തമം രശ്മിമന്തം സമുജ്യന്തം ദേവാസുരനമസ്കൃതം പൂജയസ്വ വിഭസ്വന്തം ഭ